0: ശാന്തിദം സർവരോഗ പ്രശമനം സർവദുഃഖ നിവാരണം ആയുരാരോഗ്യ ശുഭദം പുത്ര പൗത്ര പ്രവർദ്ധനം യഃ പഠേത് കവചം ദിവ്യം ശൃണുയാത് വാ സമാഹിതഃ സർവാൻ കാമാന് അവാപ്നോതി ദീർഘമായുഷ്ച വർദ്ധനം.
1: ആയ നമഃ. ഓം നമോ ഭഗവതെ വിചിത്ര വീര ഹനുമതേ പ്രതാപ വജ്രദേഹായ അഞ്ജനി ഗർഭസംഭൂതായ പ്രകട വിക്രമ വീര ദൈത്യ ദാനവ യക്ഷ ദക്ഷോ ഗണഗ്രഹബന്ധനായ ഭൂത ഗ്രഹബന്ധനായ പ്രേത ഗ്രഹബന്ധനായ പിശാച ഗ്രഹബന്ധനായ ശാകിനി ഡാകിനി ഗ്രഹബന്ധനായ കാകിനി കാമിനി ഗ്രഹബന്ധനായ ബ്രഹ്മ ഗ്രഹബന്ധനായ ബ്രഹ്മരാക്ഷസ ഗ്രഹബന്ധനായ ചോര ഗ്രഹബന്ധനായ മാരി ഗ്രഹബന്ധനായ ഏഹി ഏഹി ആഗച്ഛ ആഗച്ഛ ആവേശയ ആവേശയ മമ ഹൃദയ പ്രവേശയ പ്രവേശയ സ്ഫൂര സ്ഫൂര പ്രസ്ഫൂര പ്രസ്ഫൂര സത്യം കഥയ വ്യാഘ്ര മുഖബന്ധന സർപ്പ മുഖബന്ധന രാജ മുഖബന്ധന നാരി മുഖബന്ധന സഭാ മുഖബന്ധന ശത്രു മുഖബന്ധന സർവമുഖബന്ധന ലങ്ക പ്രാസാദ വഞ്ജന അമുഖം മേ വശമാനയ ക്ലീം ക്ലീം ക്ലീം ഹ്രീം ശ്രീം ശ്രീം രാജാനം വശമാനയ ശ്രീ ഹ്രീം ക്ലീം ശ്രീ ആകർഷയ ആകർഷയ ശത്രുന്മർദ്ദയ മർദ്ദയ മാരയ മാരയ ചൂർണയ ചൂർണയ ഖേ ഖേ ശ്രീരാമചന്ദ്രാജ്ഞയ മമ കാര്യ സിദ്ധിം കുരു കുരു. ഓം രാം ഹ്രീം ഹ്രൂം ഹ്രീം ഹ്രൂം രാ ഫട് സ്വാഹ വിചിത്ര വീര ഹനുമത മമ സർവശത്രൂന ഭസ്മി കുരു കുരു. ഹന ഹന ഹൂ ഫട് സ്വാഹ ഏകാദശ ശതവാരം ജപിത്വാ സർവശത്രുന വശമാനയതി നാന്യഥാ ഇതി ശ്രീ സ്മാരുതി സ്തോത്രം സമ്പൂർണം.
2: അഥ സപ്ത ശ്ലോകയിലുള്ള